0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, ശ്രീ കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ആദ്യം ലളിത പഞ്ചമം രാഗത്തിൽ പരമപുരുഷ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Changanasheri CP Madhavan Nambudiri. He is accompanied on the violin by Shri Thiruvida Viju S. Anand, on the mridangam by Shri Kottayam G. Santosh Kumar, and on the ghatam by Shri Vaalapalli R. Krishna Kumar. He begins his Carnatic classical vocal recital with a composition of Maharaja Swadi Thirunal, Paramapurusha. In the rag, Lalita Panjamam, set to Kandachapathal. Param.

0: അടുത്തതായി ശ്രീ ബാലകൃഷ്ണ പാഹിമാം എന്ന കൃതി കേൾക്കാം. രാഗം പൂർവി കല്യാണി, രൂപകതാളം കെ സി കേശവപിള്ള രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of K.C. Keshavapillai, Shri Balakrishna Pahimam, in the rag Purvi Kalyani, set to Rubagathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ചങ്ങനാശ്ശേരി CP മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, ശ്രീ കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ഇനി ശ്യാമശാസ്ത്രി രചിച്ച രാവേ ഹിമഗിരി എന്ന സ്വരജതി കേൾക്കാം. രാഗം തോടി ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Changanasheri CP Madhavan Nambudiri. He is accompanied on the violin by Shri Thiruvira Viju S. Anand, on the mridangam by Shri Kottayam G. Santosh Kumar, and on the ghatam by Shri Vazhappalli R. Krishna Kumar. Next is a swarajadi of Shyama Shastri, രാവേ ഹിമഗിരി. ഇന്ദ്രാഗ് തോടി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി രേവതി രാഗത്തിൽ പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച ശ്രീഹരേ ജനാർദ്ദന എന്ന കൃതികൾക്കും ആദ്യ താളം.
1: ശ്രീ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി കൺക്ലൂഡ്സ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് പുതുക്കോട് കൃഷ്ണമൂർത്തി ശ്രീഹരേ ജനാർദ്ദന. ഇന്ദിരാഗ് രേവതി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, ശ്രീ കോട്ടയം ജി സന്തോഷ്കുമാർ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദ് ഓൺ ദ വയലിൻ, ശ്രീ കോട്ടയം ജി സന്തോഷ് കുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. ടി എച്ച് ലളിത വയലിൻ, വി സനൽകുമാർ മൃദംഗം. ആദ്യം നാട്ടക്കുറിഞ്ചി രാഗത്തിൽ മാമ വസദാ വരദേ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ by Guruvayur S. Shrikrishnan. He is accompanied on the violin by T.H. Lalita and on the mridangam by V. Sanil Kumar. He begins his Carnatic classical flute recital with a composition of Maharaja Swadhi Thirunal, Maamava Sada Varade, in the rag Natakurunji set to Rubagathal.

0: അടുത്തതായി കാവ്യരാഗത്തിൽ നീ വല്ല ഗുണദോഷമേമി എന്ന കൃതികൾക്കാം ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical flute recital, he will now present a composition of Saint Thyagaraja, Mee Valla Gunadosha Mimi, in the rag Kapi set to Kandachapatal.

0: ഇനി മുഖാരി രാഗത്തിൽ അടിമലരിണ തന്നെ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ഇരയമ്മൻ തമ്പി രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ഇരയമ്മൻ തമ്പി അടിമലരിണ തന്നെ. ഇൻ ദ രാഗ് മുഖാരി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. TH ലളിത വയലിൻ, വി സനൽകുമാർ മൃദംഗം. ഇനി കല്യാണി രാഗത്തിൽ പങ്കജലോചന എന്നാരംഭിക്കുന്ന കൃതികൾക്കാം മിശ്രചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam 24/7 DTH Anytime Indian Music. You are listening to Carnatic Classical Flute Recital by Guruvayur S. Shrikrishnan. He is accompanied on the violin by T.H. Lalita and on the mridangam by V. Sanil Kumar. Next is a composition of Maharaja Swadi Thirunal, Pankajalojana. In the rag, Kalyani, set to Mishra Chaputal.

0: അവസാനമായി മിശ്രഭൂപ്.
1: ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് കോൺസേർട്ട് വിത്ത് മിശ്രഭൂപ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. ടി എച്ച് ലളിത വയലിൻ, വി സനൽകുമാർ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ ഫ്ലോട്ട് കോൺസെർട്ട് ബൈ ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ടി എച്ച് ലളിത ഓൺ ദ വയലിൻ ആൻഡ് വി സനൽകുമാർ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by T.H. Subramaniam. He is accompanied by Kuzhalmandam G. Ramakrishnan on Mridangam and G. Manohar on Kadam. Adim Bhairavi Ragathil Khandajadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi Raga Varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദകാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദകാരക. രാഗ നാട്ട സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാംബുധി, അഠാനരാഗം, ഖണ്ഡചാപ്പത്താളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന, സെറ്റ് ടു ഖണ്ഡചാപ്പത്താള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാംബുധി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പത്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.